വാർത്തകൾ, ആരോഗ്യ സംരക്ഷണ ഡാറ്റാബേസുകൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പാപ്പ. പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫ്, വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ, ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ വിവരങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി ജൂൺ മാസം 1-2 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പാപ്പയുടെ സന്ദേശം കൈമാറി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ പെഗോരാരായ്ക്കാണ് സന്ദേശമയച്ചത്. സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ പുരോഗതിയും പരിണാമവും നിലവിലുള്ള സുരക്ഷ സ്വകാര്യതാ നയങ്ങൾ പരിഷ്കരിക്കുന്നതിന് അടിയന്തിരവും അടിസ്ഥാനപരവുമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ആരോഗ്യ ഡാറ്റയുടെയും ജൈവ സാമ്പിളുകളുടെയും ശേഖരണം, സംരക്ഷണം, ഉപയോഗം എന്നിവയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ സ്ഥാപിക്കുന്ന മെഡിക്കൽ നൈതികതയുടെ ഒരു രേഖയായ തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ യോഗമാണിത്. അക്രമത്തിനും നാശത്തിനും പകരം വികസനവും സുസ്ഥിരതയും ലക്ഷ്യം വയ്ക്കണം. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും എന്ന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ് 2026 സൃഷ്ടിപരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിനായുള്ള പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിന്റെ ശീർഷകമായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗതമായി 1 സെപ്റ്റംബർ സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി ആഘോഷിക്കുന്നത്. സായുധ സംഘടനകൾ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പായുടെ സന്ദേശത്തിന്റെ ശീർഷകം അടിവരയിടുന്നു. ആയുധങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഏഷ്യ പ്രവാചകന്റെ വചനം അക്രമത്തിനും നാശത്തിനും പകരം വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിക്ക് പുതിയ പ്രീഫെക്റ്റ്. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി ഡോക്ടർ മരിയ മോൺസെറാത്ത് അൽവരാദോയെ ലിയോ 14 പാപ്പ നിയമിച്ചു. മെക്സിക്കൻ വംശജയായ ഡോക്ടർ മരിയയ്ക്ക് അമേരിക്കൻ പൗരത്വമാണ് ഉള്ളത്. ഇതുവരെ അമേരിക്കയിലെ കത്തോലിക്ക ചാനലായ EWTN ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗത്തിലേക്ക് ഡോക്ടർ മരിയയെ പാപ്പ ക്ഷണിക്കുന്നത്. വത്തിക്കാൻ ബസലിക്കയിലേക്കുള്ള പ്രവേശന സമയം വർദ്ധിപ്പിച്ചു. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസലിക്ക വിശ്വാസികൾക്ക് ജൂൺ മാസം 1 എല്ലാ ദിവസവും പ്രാദേശിക സമയം 8 തുറന്നിട്ടിരിക്കുമെന്ന് ബസലിക്കയുടെ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സന്ദർശകരുടെ തിരക്കും പ്രതീക്ഷിക്കുന്ന സുരക്ഷാ പരിശോധന കാത്തിരിപ്പ് സമയവും കണക്കിലെടുത്ത് അവസാന പ്രവേശനം 7:15 ആയിരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ വികസനം പൊതുനന്മയ്ക്ക് സഹായകരമാകണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ ഉപയോക്താക്കളെയും ബിസിനസ്സുകളെയും സേവനദാതാക്കളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ആന്തരഘടനകളെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയിൽ മാന്യമായ തൊഴിലിനെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേറോ പ്രസ്താവന നടത്തി. 114 അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംവാദം നടന്നത്. പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച തൊഴിൽ ലോകത്തെ മാറ്റിമറിച്ചുവെന്നും തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തതിനോടൊപ്പം പുതിയ രൂപത്തിലുള്ള ചൂഷണതകൾക്ക് തൊഴിലാളികളെ വിധേയമാക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യവ്യക്തിയുടെ അന്തർലീനമായ ദൈവം നൽകിയ അന്തസ്സിലും ജോലിയുടെ അന്തസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അടിവരയിട്ടുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സമീപകാല സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ സാങ്കേതികമല്ല, നരവംശാസ്ത്രപരമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ അധികാരം ഏതാനും കമ്പനികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ പരിശുദ്ധ സിംഹാസനം എതിർക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ആഗോള സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ബഹുമാനിക്കും.

0: ഉപയോഗിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സംയുക്തമായി ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യുന്ന സഹകരണ രൂപങ്ങൾ പടുത്തുയർത്തണം എന്ന മാഗ്നിഫിക്ക ഹുമാനിത്താസ് ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ഉദ്ധരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റു പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ് എന്തുകൊണ്ട്
കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടുവയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻഡ് ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആരോഗ്യ സംരക്ഷണ ഡാറ്റാബേസുകൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പാപ്പ. പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫ്, വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ, ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ വിവരങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി ജൂൺ മാസം 1-2 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പാപ്പയുടെ സന്ദേശം കൈമാറി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ പെഗോരോരായിക്കാണ് സന്ദേശമയച്ചത്. സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ പുരോഗതിയും പരിണാമവും നിലവിലുള്ള സുരക്ഷ സ്വകാര്യതാ നയങ്ങൾ പരിഷ്കരിക്കുന്നതിന് അടിയന്തിരവും അടിസ്ഥാനപരവുമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ആരോഗ്യ ഡാറ്റയുടെയും ജൈവ സാമ്പിളുകളുടെയും ശേഖരണം, സംരക്ഷണം, ഉപയോഗം എന്നിവയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ സ്ഥാപിക്കുന്ന മെഡിക്കൽ നൈതികതയുടെ ഒരു രേഖയായ തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ യോഗമാണിത്. അക്രമത്തിനും നാശത്തിനും പകരം വികസനവും സുസ്ഥിരതയും ലക്ഷ്യം വയ്ക്കണം. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും എന്ന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ് 2026 സൃഷ്ടി പരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിനായുള്ള പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിന്റെ ശീർഷകമായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗതമായി സെപ്റ്റംബർ മാസം 1 സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി ആഘോഷിക്കുന്നത്. സായുധ സംഘടനകൾ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പായുടെ സന്ദേശത്തിന്റെ ശീർഷകം അടിവരയിടുന്നു. ആയുധങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഏഷ്യ പ്രവാചകന്റെ വചനം അക്രമത്തിനും നാശത്തിനും പകരം വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിക്ക് പുതിയ പ്രീഫെക്റ്റ്. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി ഡോക്ടർ മരിയ മോൺസെറാത്ത് അൽവരാദോയെ ലിയോ 14 പാപ്പ നിയമിച്ചു. മെക്സിക്കൻ വംശജയായ ഡോക്ടർ മരിയയ്ക്ക് അമേരിക്കൻ പൗരത്വമാണ് ഉള്ളത്. ഇതുവരെ അമേരിക്കയിലെ കത്തോലിക്ക ചാനലായ EWTN ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗത്തിലേക്ക് ഡോക്ടർ മരിയയെ പാപ്പ ക്ഷണിക്കുന്നത്. വത്തിക്കാൻ ബസിലിക്കയിലേക്കുള്ള പ്രവേശന സമയം വർദ്ധിപ്പിച്ചു. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസിലിക്ക വിശ്വാസികൾക്ക് ജൂൺ മാസം 1 എല്ലാ ദിവസവും പ്രാദേശിക സമയം 8 വരെ തുറന്നിട്ടിരിക്കുമെന്ന് ബസിലിക്കയുടെ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സന്ദർശകരുടെ തിരക്കും പ്രതീക്ഷിക്കുന്ന സുരക്ഷാ പരിശോധന കാത്തിരിപ്പ് സമയവും കണക്കിലെടുത്ത് അവസാന പ്രവേശനം 7:15 ആയിരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ വികസനം പൊതുനന്മയ്ക്ക് സഹായകരമാകണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ഉപയോക്താക്കളെയും ബിസിനസ്സുകളെയും സേവനദാതാക്കളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ആന്തരഘടനകളെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയിൽ മാന്യമായ തൊഴിലിനെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേറോ പ്രസ്താവന നടത്തി. 114 അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംവാദം നടന്നത്. പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച തൊഴിൽ ലോകത്തെ മാറ്റിമറിച്ചുവെന്നും തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തതിനോടൊപ്പം പുതിയ രൂപത്തിലുള്ള ചൂഷണതകൾക്ക് തൊഴിലാളികളെ വിധേയമാക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യവ്യക്തിയുടെ അന്തർലീനമായ ദൈവം നൽകിയ അന്തസ്സിലും ജോലിയുടെ അന്തസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അടിവരയിട്ടുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സമീപകാല സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ സാങ്കേതികമല്ല, നരവംശാസ്ത്രപരമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ അധികാരം ഏതാനും കമ്പനികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ പരിശുദ്ധ സിംഹാസനം എതിർക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, ആഗോള സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സംയുക്തമായി ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യുന്ന സഹകരണ രൂപങ്ങൾ പടുത്തുയർത്തണം എന്ന മാഗ്നിഫിക്ക ഹ്യൂമാനിതാസ് ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ഉദ്ധരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റു പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ് എന്തുകൊണ്ട്
കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന

സങ്കീർത്തകൻ ഒന്നാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ, ഭൂമി മുഴുവനും യാഹ്വയെ ഒന്നാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ, ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവുമായി ആഹ്വാനം ചെയ്തതുപോലെ, ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നന്നുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ഹൃദയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ അയക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ തിരിക്കാം. മനോഹരമായ ദേവാങ്കണത്തിൽ ആഖമാർക്കും ഗീയ വൃന്ദങ്ങൾക്കൊപ്പം നമുക്ക് നിത്യം വസിക്കുകയും നമകർത്താവായ ദൈവത്തിന് സ്വീയമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. മലയാളം വാർത്തിഭാഗത്തിന്റെ ജനവീധി എന്ന ബൈബിൾ പരമ്പരയിൽ നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതു പ്രവിച്ചത്. റാക്കി അവതരിപ്പിച്ചത് മോൺസിയോർ ജോജി അഗര. സ്റ്റീഫൻ എഴുതി, ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ലാപനം റിയദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ശരിയായ കത്തോലിക്ക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ സത്യത്തോടുള്ള താൽപര്യം വളർത്തുന്നതാകണമെന്നും അത് അവരെ ക്രിസ്തുവിലേക്കു നയിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കത്തോലിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉൾക്കൊള്ളുന്ന അമേരിക്കൻ അസോസിയേഷന്റെ പ്രതിനിധികൾക്ക് ജൂൺ 3 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. താൻ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനം പരാമർശിച്ച പാപ്പ വിദ്യാഭ്യാസ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അറിവിന്റെ മേഖലയിലുള്ള പരിമിതികളാണെന്ന് അനുസ്മരിച്ചു. അറിവുണ്ടെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ ശരിയായ ദിശയിൽ മുന്നോട്ടു നീങ്ങാൻ വിദ്യാർത്ഥികളിൽ പലർക്കും സാധിക്കുന്നില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ നിയോഗത്തിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ചുമതലയിലേക്കും പരിശുദ്ധ പിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. തങ്ങളുടെ ജീവനും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും ഉപകാരപ്രദമാകുന്ന ശരിയായ മൂല്യങ്ങളും പ്രബോധനങ്ങളും വിദ്യാർത്ഥികളിലേക്കു പകരേണ്ടതുണ്ടെന്ന് കത്തോലിക്ക യൂണിവേഴ്സിറ്റി നേതൃത്വങ്ങളെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണം പ്രോത്സാഹിപ്പിച്ചും വിശ്വാസ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ ജൂൺ 3-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പുതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ ചത്വരത്തിലുണ്ടായിരുന്ന 20,000-ൽ പരം ആളുകളോട് സംസാരിക്കവെ വിശ്വാസത്തിന്റെ പരസ്യസാക്ഷ്യമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ലത്തീൻ പ്രയോഗമനുസരിച്ച് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഈ ആഴ്ചയിൽ ആചരിക്കുന്നതിനെ അനുസ്മരിച്ച പാപ്പ നമുക്കായി മുറിക്കപ്പെട്ടതും നമുക്കേവർക്കുമായി നൽകപ്പെട്ടതുമായ അപ്പമായ യേശുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. കോർപ്പൂസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അനുസ്മരിച്ച പാപ്പ വിശ്വാസത്തിന്റെ മനോഹരമായ ഈയൊരു പ്രകടനം സജീവമായി തുടരാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കായികരംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള ആഗോള പ്രാർത്ഥനാ ശൃംഖല ജൂൺ 3-ാം മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജൂൺ 2-ാം തീയതി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. കായികരംഗം വെറുമൊരു മത്സരവേദിയല്ലെന്നും മറിച്ച് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാഠശാലയാണെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിതത്തിലെന്നപോലെ കായിക മത്സരങ്ങളിൽ ആരും ഒറ്റയ്ക്കല്ല വിജയിക്കുന്നതെന്നും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുകയും വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സമാധാനം വളർത്താനുമുള്ള ഒരു വേദി കൂടിയാണ് മത്സരരംഗമെന്നും പാപ്പ പ്രസ്താവിച്ചു. കായികരംഗത്തുള്ളവരിൽ പരസ്പരം സാമീപ്യവും ബഹുമാനവും ഐക്യദാർഢ്യവും വളർത്തുന്ന ഒരു സാർവത്രിക ഭാഷ കണ്ടെത്താനാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. വിജയത്തിലും പരാജയത്തിലും വിനയവും കൃതജ്ഞതയും പുലർത്താൻ കായികവേദി മനുഷ്യരെ പ്രാപ്തരാക്കണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. പ്രകൃതി സൗഹൃദ ഊർജോൽപാദനം ലക്ഷ്യമാക്കി ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 1 എഴുതി ഒപ്പുവച്ച ഒരു ഉത്തരവിലൂടെയാണ് വത്തിക്കാന്റെ ഊർജ സ്വയംപര്യാപ്തതയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് പരിശുദ്ധ പിതാവ് ജീവൻ നൽകിയത്. വത്തിക്കാനിൽ നിന്നും 30 കിലോമീറ്ററുകൾ അകലെയുള്ള സാന്താ മരിയ ദി ഗലേറിയ എന്നയിടത്താണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ സ്ഥാപിക്കുന്ന അഗ്രിവോൾട്ടായിക് സംവിധാനം വഴി കൃഷിയും സൗരോർജ ഉൽപ്പാദനവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോവുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിലൂടെ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണ നിലയത്തിനും വത്തിക്കാനും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ നടത്തിവരുന്നത്.
2: ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്ന പ്രമേയത്തിൽ സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജൂൺ 8 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്.
3: പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഘോഷണ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:28-31 തിരുവചന ഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dal Vangelo secondo Luca. Quando furono vicini al villaggio dove erano diretti, egli fece come se dovesse andare più lontano.
2: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്കു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
5: Cari fratelli e sorelle, buongiorno, benvenuti. Proseguendo le catechesi sulla costituzione conciliare Sacrosanctum Concilium, vogliamo soffermarci a riflettere su alcuni elementi costitutivi della sacra liturgia, quali il rito, il segno e il simbolo.
2: Priya sahodari sahodaranmare, shubhadinam, swagatam. Councilinde Sacrosanctum Concilium enna pramanarekhe aadharamakkiya നമ്മുടെ പ്രബോധനങ്ങൾ തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനാക്രമത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങളിൽ ചിലതായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ആരാധനാക്രമ പ്രസ്ഥാനത്തിന്റെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുരാതന സഭയുടെ ബോധത്തിലും സഭാപിതാക്കന്മാരുടെ ഉദ്ബോധനങ്ങളിലും ഏറെ സജീവമായിരുന്ന ഒരു സത്യം വീണ്ടും കണ്ടെത്താൻ നമ്മെ സഹായിച്ചു. ക്രൈസ്തവ ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങൾ കൗദാശിക രഹസ്യത്തിന്റെ ഒരു ബാഹ്യ അവതരണമോ ഏകപക്ഷീയമായ മതചടങ്ങുകളുടെ കൂട്ടമോ അല്ല. മറിച്ച് ദൈവകൃപ നമ്മിലേക്കെത്തിച്ചേരുന്ന സഭാത്മക ഇടപെടലും മാർഗവുമാണ്. ഇക്കാരണത്താൽ ആരാധനാക്രമത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസരഹസ്യത്തെ തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിലാക്കാൻ കൗൺസിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുക്കർമ്മം യേശുക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ആധ്യാത്മിക സംവേദനക്ഷമത നമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് ആരാധനാക്രമപ്രവർത്തനത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇത് സംഭവിക്കുക നമ്മൾ അപരിചിതരെപ്പോലെയോ വെറും നിശബ്ദരായ പ്രേക്ഷകരെപ്പോലെയോ നിൽക്കാതെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി ശരീരവും മനസ്സും ഹൃദയവുമുൾപ്പെടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പരിശുദ്ധമായ തിരുക്കർമ്മത്തിലൂടെ നാം തിരുവചന ശ്രവണത്തിനും കൃതജ്ഞതാപ്രകടനത്തിനും ആരാധനയ്ക്കും സാഹോദര്യപൂർണമായ പങ്കിടലിനും സഭാത്മക കൂട്ടായ്മയ്ക്കും വേണ്ടി രൂപീകരിക്കപ്പെടുന്നു. ഒരേ വിശ്വാസത്താൽ ഒരുമിച്ചു ചേർക്കപ്പെട്ട അനേകം മുഖങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് നാമെന്നു മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. സ്വയംപ്രേരിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വ്യക്തിഗത പ്രവണതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിച്ചേക്കാവുന്ന കൃത്യമായി നിർവചിക്കപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒരു ക്രമത്തിലേക്കാണ് തിരുക്കർമ്മം നമ്മെ കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യത്തെ ചില നിർദ്ദിഷ്ട വ്യവസ്ഥകളിലേക്ക് പരിമിതപ്പെടുത്തുകയെന്നതല്ല ഇതിനു പിന്നിലെ യുക്തി. നേരെ മറിച്ച് തിരുക്കർമ്മം അതിൻ്റെ ക്രമത്തിൻ്റെ പ്രൗഢമായ ലാളിത്യത്തിലൂടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ആവശ്യം വേണ്ടവയിലേക്ക് നമ്മെ തിരികെ നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർമ്മങ്ങളുടെ മറ്റൊരു മാനം പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാൽ നയിക്കപ്പെടാത്ത ഒരു അർത്ഥവും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും വേറിട്ടൊരു സംവേദനവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. തിരുക്കർമ്മത്തിൽ ഉദാരതയുടെ ഒരു യുക്തിയാണ് നാം അനുഭവിക്കുന്നത്. ഹൃദയത്തെ പുനർജീവിപ്പിക്കുന്ന ഒരു വിശ്രമസമയം കണ്ടെത്താൻ നമുക്കു സാധിക്കുന്നു. ദൈവകൃപ നമുക്ക് മുന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരു ക്രമത്തിൽ ജീവിക്കാൻ നാം അഭ്യസിക്കുന്നു. തിരുക്കർമ്മത്തിൻ്റെ കാര്യക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാധനാക്രമത്തിൻ്റേതായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചാണ്. കൗൺസിൽ പറയുന്നതുപോലെ അതിൽ മനുഷ്യവിശുദ്ധീകരണം ഐന്ദ്രികമായ അടയാളങ്ങളിലൂടെ സൂചിപ്പിക്കുകയും ഈ അടയാളങ്ങൾ അവയുടേതായ രീതിയിൽ അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധനഗ്രന്ഥം ഈ അടയാളങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടികർമ്മത്തിലും മാനവിക സംസ്കാരത്തിലുമുള്ള അവയുടെ അർത്ഥം പഴയ ഉടമ്പടിയുടെ സംഭവങ്ങളിൽ വ്യക്തമാവുകയും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും പ്രവർത്തനങ്ങളിലും പൂർണമായും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ജലപ്രളയം വരെയും ചെങ്കടൽ കടക്കുന്നതു മുതൽ ജോർദാൻ നദി വരെയും ക്രിസ്തുവിൻ്റെ വക്ഷസ്സിൽ നിന്ന് ഒഴുകുന്ന ജലം വരെയും നാം കാണുന്ന ജലമെന്ന പ്രതീകാത്മകമായ അടയാളം അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേരുന്നതിൻ്റെ കൗദാശിക അടയാളമായി മാറുന്നു. അടയാളം, പ്രതീകം എന്നിവ പര്യായങ്ങളെന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു അടയാളം പ്രതീകാത്മകമാകുന്നത് ഒരു ആശയത്തിലേക്കു മാത്രമല്ല അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു മുഴുവൻ വ്യവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ അതിനു കഴിയുമ്പോഴാണ്. ഉദാഹരണമായി, നമ്മുടെ മേൽ വിശുദ്ധജലം തളിക്കപ്പെടുമ്പോൾ മാമോദിസയിലൂടെ ലഭിച്ച കൃപയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പുതുജീവനിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള അവബോധം നമ്മിൽ വീണ്ടും ഉണരുന്നു. രണ്ടാമതായി, പ്രതീകങ്ങൾക്ക് അവ പ്രാഥമികമായി പ്രവൃത്തികളായതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായ പ്രായോഗികമായ ഒരു സ്വഭാവമുണ്ട്. മുട്ടുകുത്തുന്നതും സമാധാനം കൈമാറുന്നതും പോലെയുള്ള ലളിതവും സാധാരണവുമായ കാര്യങ്ങളിലും കൂദാശകളുടെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലെയുള്ള കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിലും ഇതാണ് നമുക്ക് കാണാനാകുന്നത്. ഇതിലെല്ലാമുപരി പ്രതീകങ്ങൾക്ക് പ്രകടനപരവും പരിവർത്തനപരവുമായ ഒരു സവിശേഷ ഭാവമുണ്ട്. അത് അവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിലായാലും അവയുമായി സമ്പർക്കം പുലർത്തുന്നവരുടെ കാര്യത്തിലായാലും അവ സ്വന്തമെന്ന ഭാവം സൃഷ്ടിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്പർശിക്കുകയും ആധികാരികമായ സഭാത്മക ബന്ധങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. റൊമാനോ ഗ്വർദീനിയുടെ ഒരു പ്രസ്താവനയെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ദെസിദേരിയോ ദെസിദരാവി എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരാധനാക്രമത്തിന്റെ പ്രഥമ ദൗത്യം മനുഷ്യനെ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാക്കുക എന്നതാണെന്ന് എഴുതുന്നുണ്ട്. ഏകപക്ഷീയമായ ചിന്തയില്ലാതെ
3: നമ്മുടെ ആഘോഷങ്ങളുടെ ഭംഗി ശ്രദ്ധാപൂർവം പരിപാലിച്ചുകൊണ്ടും ആധികാരികമായ രഹസ്യാത്മകതയിൽ ഉൾച്ചേർന്നുകൊണ്ടും ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങളാൽ നമ്മെത്തന്നെ പരിശീലിപ്പിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയോട് അനുഭാവപൂർണമായ മനോഭാവം എല്ലാവരിലും വീണ്ടും ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം സജീവവും ഭക്തിനിർഭരവും രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ഉചിതമായ മതബോധനത്തിന്റെ പിൻബലമുള്ളതുമായ ആരാധനാക്രമത്തിന്റെ ഒരു അനുഭവമാണ്. ദൈവവുമായുള്ള ഈ കൂടിക്കാഴ്ച മനുഷ്യാവതാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആത്മാവ്, ജീവൻ, ശരീരം എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ.
5: La bellezza delle nostre celebrazioni e impegnandoci in un'autentica mistagogia. L'esperienza di una liturgia viva e devota, accompagnata da un'opportuna catechesi mistagogica, è la migliore risorsa per risvegliare in tutti quell'apertura all'incontro con Dio che nella logica dell'incarnazione può avvenire solo coinvolgendo tutto l'uomo, spirito, anima e corpo.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ശരിയായ കത്തോലിക്ക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ സത്യത്തോടുള്ള താൽപര്യം വളർത്തുന്നതാകണമെന്നും അത് അവരെ ക്രിസ്തുവിലേക്കു നയിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കത്തോലിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉൾക്കൊള്ളുന്ന അമേരിക്കൻ അസോസിയേഷന്റെ പ്രതിനിധികൾക്ക് ജൂൺ 3 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. താൻ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന തന്റെ പ്രഥമ ചാക്രികലേഖനം പരാമർശിച്ച പാപ്പ വിദ്യാഭ്യാസ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അറിവിന്റെ മേഖലയിലുള്ള പരിമിതികളാണെന്ന് അനുസ്മരിച്ചു. അറിവുണ്ടെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ ശരിയായ ദിശയിൽ മുന്നോട്ടു നീങ്ങാൻ വിദ്യാർത്ഥികളിൽ പലർക്കും സാധിക്കുന്നില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ നിയോഗത്തിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ചുമതലയിലേക്കും പരിശുദ്ധ പിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. തങ്ങളുടെ ജീവനും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും ഉപകാരപ്രദമാകുന്ന ശരിയായ മൂല്യങ്ങളും പ്രബോധനങ്ങളും വിദ്യാർത്ഥികളിലേക്കു പകരേണ്ടതുണ്ടെന്ന് കത്തോലിക്ക യൂണിവേഴ്സിറ്റി നേതൃത്വങ്ങളെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണം പ്രോത്സാഹിപ്പിച്ചും വിശ്വാസ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ ജൂൺ 3-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പുതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ ചത്വരത്തിലുണ്ടായിരുന്ന 20,000-ത്തിൽ പരം ആളുകളോട് സംസാരിക്കവേ വിശ്വാസത്തിന്റെ പരസ്യസാക്ഷ്യമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ലത്തീൻ പ്രയോഗമനുസരിച്ച് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഈ ആഴ്ചയിൽ ആചരിക്കുന്നതിനെ അനുസ്മരിച്ച പാപ്പ നമുക്കായി മുറിക്കപ്പെട്ടതും നമുക്കേവർക്കുമായി നൽകപ്പെട്ടതുമായ അപ്പമായ യേശുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. കോർപ്പൂസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അനുസ്മരിച്ച പാപ്പ വിശ്വാസത്തിന്റെ മനോഹരമായ ഈയൊരു പ്രകടനം സജീവമായി തുടരാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കായികരംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള ആഗോള പ്രാർത്ഥനാ ശൃംഖല ജൂൺ 3-ാം മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജൂൺ 2-ാം തീയതി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. കായികരംഗം വെറുമൊരു മത്സരവേദിയല്ലെന്നും മറിച്ച് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാഠശാലയാണെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിതത്തിലെന്നപോലെ കായിക മത്സരങ്ങളിൽ ആരും ഒറ്റയ്ക്കല്ല വിജയിക്കുന്നതെന്നും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുകയും വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സമാധാനം വളർത്താനുമുള്ള ഒരു വേദി കൂടിയാണ് മത്സരരംഗമെന്നും പാപ്പ പ്രസ്താവിച്ചു. കായികരംഗത്തുള്ളവരിൽ പരസ്പരം സാമീപ്യവും ബഹുമാനവും ഐക്യദാർഢ്യവും വളർത്തുന്ന ഒരു സാർവത്രിക ഭാഷ കണ്ടെത്താനാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. വിജയത്തിലും പരാജയത്തിലും വിനയവും കൃതജ്ഞതയും പുലർത്താൻ കായികവേദി മനുഷ്യരെ പ്രാപ്തരാക്കണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. പ്രകൃതി സൗഹൃദ ഊർജോൽപാദനം ലക്ഷ്യമാക്കി ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 1 എഴുതി ഒപ്പുവച്ച ഒരു ഉത്തരവിലൂടെയാണ് വത്തിക്കാന്റെ ഊർജ സ്വയം പര്യാപ്തതയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് പരിശുദ്ധ പിതാവ് ജീവൻ നൽകിയത്. വത്തിക്കാനിൽ നിന്നും 30 കിലോമീറ്ററുകൾ അകലെയുള്ള സാന്താമരിയ ദി ഗലേറിയ എന്നയിടത്താണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ സ്ഥാപിക്കുന്ന അഗ്രിവോൾട്ടായിക് സംവിധാനം വഴി കൃഷിയും സൗരോർജ ഉൽപ്പാദനവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോവുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിലൂടെ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണ നിലയത്തിനും വത്തിക്കാനും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്ന പ്രമേയത്തിൽ സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജൂൺ 8-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധ പിതാവിന്റെ പ്രഘോഷണ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dal Vangelo secondo Luca. Quando furono vicini al villaggio dove erano diretti, egli fece come se dovesse andare più lontano.
3: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്കു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
5: Proseguendo le catechesi sulla costituzione conciliare Sacrosanctum Concilium, vogliamo soffermarci a riflettere su alcuni elementi costitutivi della sacra liturgia, quali il rito, il segno e il simbolo.
3: Priya sahodari sahodaranmare, shubhadinam, swagatam. Counsilinde Sacrosanctum Concilium enna pramanarekhe aadharamakkiya നമ്മുടെ പ്രബോധനങ്ങൾ തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനാക്രമത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങളിൽ ചിലതായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ആരാധനാക്രമ പ്രസ്ഥാനത്തിന്റെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പുരാതന സഭയുടെ ബോധത്തിലും സഭാപിതാക്കന്മാരുടെ ഉദ്ബോധനങ്ങളിലും ഏറെ സജീവമായിരുന്ന ഒരു സത്യം വീണ്ടും കണ്ടെത്താൻ നമ്മെ സഹായിച്ചു. ക്രൈസ്തവ ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങൾ കൗദാശിക രഹസ്യത്തിന്റെ ഒരു ബാഹ്യ അവതരണമോ ഏകപക്ഷീയമായ മതചടങ്ങുകളുടെ കൂട്ടമോ അല്ല. മറിച്ച് ദൈവകൃപ നമ്മിലേക്കെത്തിച്ചേരുന്ന സഭാത്മക ഇടപെടലും മാർഗവുമാണ്. ഇക്കാരണത്താൽ ആരാധനാക്രമത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസരഹസ്യത്തെ തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിലാക്കാൻ കൗൺസിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുക്കർമ്മം യേശുക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ആധ്യാത്മിക സംവേദനക്ഷമത നമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് ആരാധനാക്രമ പ്രവർത്തനത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇത് സംഭവിക്കുക നമ്മൾ അപരിചിതരെപ്പോലെയോ വെറും നിശബ്ദരായ പ്രേക്ഷകരെപ്പോലെയോ നിൽക്കാതെ കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി ശരീരവും മനസ്സും ഹൃദയവുമുൾപ്പെടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പരിശുദ്ധമായ തിരുക്കർമ്മത്തിലൂടെ നാം തിരുവചന ശ്രവണത്തിനും കൃതജ്ഞതാ പ്രകടനത്തിനും ആരാധനയ്ക്കും സാഹോദര്യപൂർണമായ പങ്കിടലിനും സഭാത്മക കൂട്ടായ്മയ്ക്കും വേണ്ടി രൂപീകരിക്കപ്പെടുന്നു. ഒരേ വിശ്വാസത്താൽ ഒരുമിച്ചു ചേർക്കപ്പെട്ട അനേകം മുഖങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് നാമെന്നു മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. സ്വയംപ്രേരിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വ്യക്തിഗത പ്രവണതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിച്ചേക്കാവുന്ന കൃത്യമായി നിർവചിക്കപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒരു ക്രമത്തിലേക്കാണ് തിരുക്കർമ്മം നമ്മെ കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യത്തെ ചില നിർദ്ദിഷ്ട വ്യവസ്ഥകളിലേക്ക് പരിമിതപ്പെടുത്തുകയെന്നതല്ല ഇതിനു പിന്നിലെ യുക്തി. നേരെ മറിച്ച് തിരുക്കർമ്മം അതിന്റെ ക്രമത്തിന്റെ പ്രൗഢമായ ലാളിത്യത്തിലൂടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ആവശ്യം വേണ്ടവയിലേക്ക് നമ്മെ തിരികെ നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർമ്മങ്ങളുടെ മറ്റൊരു മാനം പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാൽ നയിക്കപ്പെടാത്ത ഒരു അർത്ഥവും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും വേറിട്ടൊരു സംവേദനവും മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. തിരുക്കർമ്മത്തിൽ ഉദാരതയുടെ ഒരു യുക്തിയാണ് നാം അനുഭവിക്കുന്നത്. ഹൃദയത്തെ പുനർജീവിപ്പിക്കുന്ന ഒരു വിശ്രമസമയം കണ്ടെത്താൻ നമുക്കു സാധിക്കുന്നു. ദൈവകൃപ നമുക്കു മുന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരു ക്രമത്തിൽ ജീവിക്കാൻ നാം അഭ്യസിക്കുന്നു. തിരുക്കർമ്മത്തിന്റെ കാര്യക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാധനാക്രമത്തിന്റേതായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചാണ്. കൗൺസിൽ പറയുന്നതുപോലെ അതിൽ മനുഷ്യവിശുദ്ധീകരണം ഐന്ദ്രികമായ അടയാളങ്ങളിലൂടെ സൂചിപ്പിക്കുകയും ഈ അടയാളങ്ങൾ അവയുടേതായ രീതിയിൽ അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഈ അടയാളങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടികർമ്മത്തിലും മാനവിക സംസ്കാരത്തിലുമുള്ള അവയുടെ അർത്ഥം പഴയ ഉടമ്പടിയുടെ സംഭവങ്ങളിൽ വ്യക്തമാവുകയും ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലും പ്രവർത്തനങ്ങളിലും പൂർണമായും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ജലപ്രളയം വരെയും ചെങ്കടൽ കടക്കുന്നതു മുതൽ ജോർദാൻ നദി വരെയും ക്രിസ്തുവിന്റെ വക്ഷസ്സിൽ നിന്ന് ഒഴുകുന്ന ജലം വരെയും നാം കാണുന്ന ജലമെന്ന പ്രതീകാത്മകമായ അടയാളം അവന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുചേരുന്നതിന്റെ കൗദാശിക അടയാളമായി മാറുന്നു. അടയാളം, പ്രതീകം എന്നിവ പര്യായങ്ങളെന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു അടയാളം പ്രതീകാത്മകമാകുന്നത് ഒരു ആശയത്തിലേക്കു മാത്രമല്ല അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു മുഴുവൻ വ്യവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ അതിനു കഴിയുമ്പോഴാണ്. ഉദാഹരണമായി, നമ്മുടെ മേൽ വിശുദ്ധജലം തളിക്കപ്പെടുമ്പോൾ മാമോദീസയിലൂടെ ലഭിച്ച കൃപയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പുതുജീവനിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള അവബോധം നമ്മിൽ വീണ്ടും ഉണരുന്നു. രണ്ടാമതായി, പ്രതീകങ്ങൾക്ക് അവ പ്രാഥമികമായി പ്രവൃത്തികളായതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായ പ്രായോഗികമായ ഒരു സ്വഭാവമുണ്ട്. മുട്ടുകുത്തുന്നതും സമാധാനം കൈമാറുന്നതും പോലെയുള്ള ലളിതവും സാധാരണവുമായ കാര്യങ്ങളിലും കൂദാശകളുടെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലെയുള്ള കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിലും ഇതാണ് നമുക്ക് കാണാനാകുന്നത്. ഇതിലെല്ലാമുപരി പ്രതീകങ്ങൾക്ക് പ്രകടനപരവും പരിവർത്തനപരവുമായ ഒരു സവിശേഷ ഭാവമുണ്ട്. അത് അവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിലായാലും അവയുമായി സമ്പർക്കം പുലർത്തുന്നവരുടെ കാര്യത്തിലായാലും അവ സ്വന്തമെന്ന ഭാവം സൃഷ്ടിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്പർശിക്കുകയും ആധികാരികമായ സഭാത്മക ബന്ധങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. റൊമാനോ ഗ്വർദീനിയുടെ ഒരു പ്രസ്താവനയെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ദെസിദേരിയോ ദെസിദരാവി എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരാധനാക്രമത്തിന്റെ പ്രഥമ ദൗത്യം മനുഷ്യനെ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാക്കുക എന്നതാണെന്ന് എഴുതുന്നുണ്ട്. ഏകപക്ഷീയമായ ചിന്തയില്ലാതെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭംഗി ശ്രദ്ധാപൂർവം പരിപാലിച്ചുകൊണ്ടും ആധികാരികമായ രഹസ്യാത്മകതയിൽ ഉൾച്ചേർന്നുകൊണ്ടും ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങളാൽ നമ്മെത്തന്നെ പരിശീലിപ്പിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയോട് അനുഭാവപൂർണമായ മനോഭാവം എല്ലാവരിലും വീണ്ടും ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം സജീവവും ഭക്തിനിർഭരവും രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ഉചിതമായ മതബോധനത്തിന്റെ പിൻബലമുള്ളതുമായ ആരാധനാക്രമത്തിന്റെ ഒരു അനുഭവമാണ്. ദൈവവുമായുള്ള ഈ കൂടിക്കാഴ്ച മനുഷ്യാവതാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആത്മാവ്, ജീവൻ, ശരീരം എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ
5: നടക്കുകയുള്ളൂ. In un'autentica mistagogia. L'esperienza di una liturgia viva e devota, accompagnata da un'opportuna catechesi mistagogica, è la migliore risorsa per risvegliare in tutti quell'apertura all'incontro con Dio che nella logica dell'incarnazione può avvenire solo coinvolgendo tutto l'uomo, spirito, anima e corpo.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.